അതി ഹമകഷ്വറും ബയാം വെഗുംവ മുഅ്ജിസ തകായിഗൻ മൂസാഗി ഫാനു തെബാമിഹിങ്ക ഗാത വടാഗത്തെ ദിൻ എഖലേഗി ഫാൻ മീകാത വടാഗതു മഫഹം തെബാമിഹു ഗെരിയകി ഇലാഹകു കംഗാ ബലാഗൻ ഉളുനീമുയെ ഈ അനിയാവരി ഭയകു കംഗാ തെബാമിഹു വാ ഹാലുഗേ.

ഓഹായ് എഖലാംഗ മലായിക്കത്തുന്നായി എഖലാംഗ റസൂലുന്നായി ജിബ്രീലു ഗഫാനായി മീഖായിലു ഗഫാന അദാവായ തിരിയ കംഗാവാ മീഹ ദന്നാഷ ഫഹ ഹമകഷറും അല്ലാഹി കാഫിറുന്ന ദുഷ്മിൻ മെ വടുകംവാ റസ്കലാംഗേ.

അതി ഹമകശ്വരും ബയാം വെഗംവ മുഅജ്ജസ തകായഗൻ മൂസാ ഗഫാനു തബാ മിഹംഗ ഗാത വടാഗത ദിൻ ഇകലേ ഗഫാൻ മീഖാത വടാഗത മഫഹം തബാ മിഹം ഗരിയകി ഇലാഹ കു കംഗാ ബലാഗൻ ഉളുനി മുയ ഈ അനിയാവരി ബയകു കംഗാ തബാ മിഹം വ ഹാലുഗൈ.

ഹമകശ്വരും എവരെങ് ഈമാവെ തക്വാവിരുവി നമ അല്ലാഹുഗെ ഹദ്രത്തും എവരെന്നങ് ഹുരി സവാബുഗെ ഹേവകം മാബുടെ എവരെങ് എക്കൻ ദന്നകം ഗാവി നമയേ.

ഫുഗാഹുൽവരിംഗി തെരേം വ്യസ് അതിമുഷ്രിക്കുംഗി തെരേം വ്യസ് ഖാഫിർ വെജ് മീസകും ത്യബാമിഹുംഗി വെരി റസ്കലാംഗി ഹദ്രതും ത്യബാമിഹുംഗി മച്ചം എവ്യസ് ഹെവി ബാവാലിവുമഖന്നേദിതെ ഇക്കമകു അല്ലാഹുഗി റഹ്മംഗി എകലാംഗി ഇരാദ കുരവി മീഹക ഖാസ കുരവതെ അല്ലാഹി ബൊഡുവെഗിംവാ ഫളു അന്തകംഗി വെരി റസ്കലാംഗി.

ഇബ്രാഹീംഗെ ഫാൻഗെ വെരി രസ്കലാങ്ങെ ഖലിമ തകകും എബഹി കുരവി അമുറുഫ്ലു തകകായ് നഹീ തകകും എകലേഗെ ഫാൻഗെ കിയമന്തരികം ഹുരി മിംവർ ബെല്ലുമ ഇംതിഹാനു കുരവി ഹിന്ദു ഹന്ദുമ കുറവാശെ ഫഹെ എകലേഗെ ഫാനു കിയമന്തരിവടാഗെ എഖം തത്ത ഫുരിഹമ കുരവി എകലാങ്ങെ എകലേഗെ ഫാന വഹി കുരവി ഹമകശ്വറും മീ സകുന്ന ഇമാമ ഖംഗ തിമന റസ്കലാങ്ങെ കലേഗ് ഫാനു ലവ്വാ ഹുഷീമെ എകലേഗ് ഫാനു ദെന്നവി തിമങ് അളാഗെ ദരി ഫസ് കൊളും വെസ്മെ എകലാങ്ങെ വഹൈ കുരവ്വി അണിയാ വെരിന്നക തിമൻ റസ്കലാങ്ങെ അഹുദുഫുളൻ നുലുബേനെതേ.

0: ഹമകഷവറും മണിതിക്കക്കും തിമൻ റസ്കലാങ്ക ഇൻസാണാ ഹെദ്ദെവിക്കം എ ഇൻസാണായ നേങ്കനീ ഹെയ്യെ ഫഹെ എഹാറും ഏണാ വണീ ഫാളുവെ ബയാം വെഗെം വാ ദെക്കൊളുവെരിയക്കു കമുക وضرب لنا مثلا ونسي خلقه قال من يحيي العظام وهي رميم
1: ادي انسانا تمن رسكلانگ مثال جس ادي اينا هدوي گوين اينا هندمن التالي اينا بني كشيت فيوه هلاكو فا ونيكو എ തകെതി ദിരുവാണീ കാ കുഹയ്യെ
0: ഖുൽ യുഹ്യീഹ അല്ലദീ അൻശഅഹ അവ്വല മറ വഹുവ ബികുല്ലി ഖൽഖിൻ അലീം
1: കലേഗ ഫാണു വിദാളുവാഷെ എ കശിതൻ അലുൻ ദിരുവാണീ ഫുറതമ ഫഹറു എ കശിത ഉഫെദ്ദെവി റസ്കലാംഗേ ಅದಿ ಎಖಲಾಂಗೆಯಿ ಹುರಿಹಾ ಮಖ್ಲೂಗುಂಗೆ ಕಂತ ಮೊಳ ದೆನೆವುಡಿಗೆಂವ ರಸ್ಕಲಾಂಗೆ